ഹാലിലൂയ. ആണ്ടവറായ ദേവനെ, എന്റെ വീടിനും യേശു കൃഷ്ണൻ ഉയർത്തെഴുന്ന വല്ലമേ മരിത്തേൻ ഇതോ സദാ കാലങ്ങളിലും ഉയരോടി നിൽക്കുന്ന സ്വന്നാ അന്ത യേശു കൃഷ്ണനുടിയ വല്ലമയായി ആണ്ടവരെ തകപ്പനെ ഞങ്ങൾ തിരിച്ചവകളിലേ കട്ടവിൾക്കുറോം. ആണ്ടവരെ തിരിച്ചവൈ കുടുംബങ്ങളിലെ കട്ടവിൾക്കുറോം. ഞങ്ങൾ പിള്ളകളുടെ വാഴ്ക്കയിലെ, ഞങ്ങൾ പേരപ്പിള്ളകളുടെ വാഴ്ക്കയിലെ ആണ്ടവരെ അന്ത ഉയർത്തെഴുന്ന വല്ലമുള്ള യേശു കൃഷ്ണൻ ഞങ്ങൾ കട്ടവിൾക്കുറോം. തകപ്പനെ അന്ത ഉയർത്തെഴുന്ന വല്ലമയെ ഞങ്ങൾ കട്ടവിൾക്കുറോം. അയ്യാ നീർ ഉയരോടി നിൽക്കുകീരപ്പ, നീർ ഉയരോടി നിൽക്കുകീർ, ഉയരോടി നിൽക്കുന്നവരുടെ നല്ല ദൈവമേ നമുക്ക് സൂത്രം സൂത്രം സൂത്രം സൂത്രം അപ്പ. കർത്തരൈ ദൈവമാക കൊണ്ടോർ ഇതുവരയിൽ വെട്കപ്പെട്ടതില്ലേ, അവരെയേ ആദരവായി കൊണ്ടോർ നടുവഴിയിൽ നിന്ന് പോനതില്ലേ. കർത്തരൈ ദൈവമാക കൊണ്ടോർ ഇതുവരയിൽ വെട്കപ്പെട്ടതില്ലേ, അവരെയേ ആദരവായി കൊണ്ടോർ നടുവഴിയിൽ നിന്ന് പോനതില്ലേ. വീണ്ടും പോലെല്ലാം എൻ പതിലാനാകേ വാഴ്ക്കൈ മുഴുവൻ.